0: അപവിശ്വാസകരനാം വിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി ഉപവാസ്യകുതുസേക സ്വാമി ഉപവാസ്യുതാനുഭൂസേക സ്വാമിനി ഉപവാസ്യ നവതവടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനത് അപ്പയൊബട പുതകരമു ഒബാമേ സിറ്റിമിൻ ഒബട സേവേ ഖരാന്നട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമകന അപ്പയൊബട തുതി പുതമു ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ സർറേറ്റാത് ശ്രീ രുധിരേറ്റാത് സഹഭാഗിവൻ അപസമ ശുദ്ധാത്മനൻ വിശിനെ സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയ സിറ്റിമു സ്വാമിനി മുള്ളുവൈ പെതൃ പവത്ന ഒബകെ ശുദ്ധ ഉത്സഭാവ് സീകല മേനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാദ് ഗുരു തുമന്ദ് സകല പൂജക പിരിസത് സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൻ വന്നിട്ട് സലസുനു മേനവ ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകിയ അപകെ സഹോദര സഹോദരിയാന്ത് ഉപകെ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലാന്ത് സീകര ഉപകെ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത് മേനവ് അപസ്യാലാന്റ് ദയനുക്കം പാക്കല മേനവ് ഭാഗ്യവത് ദേമാതാവന് കന്നിമറിയാവാന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയാനി ഉപകെ കമത്തെ ടുക്കലശീല ശുദ്ധവാന്തയിന്ത് സമഗ അപതി സദാ ജീവനേറ്റ് സഹഭാഗി വീമട്ട് സുദുസാൻ കല മേനവ് തവത ഉൻഹാ സമഗുപട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയെ വർണ്ണാക്കിരിമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻമഹാൻസി മകിന്ദ ഉൻമാൻസേ സമഗത ഉൻമാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ